0: യൂറോഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ജി ഫണീന്ദ്ര ഗിരിനാഥ് എം ഡി പീഡിയാട്രിക്സ്,
1: ഡോക്ടർ എസ് പൂർണ്ണചന്ദ് എം ഡി ഇന്റർവെൻഷണൽ പൾമനോളജിസ്റ്റ് എമർജൻസി ക്രിട്ടിക്കൽ കെയർ ടീം,
2: ഡോക്ടർ പി പ്രവീൺ എം എസ് ആർത്തോപെഡിക്സ്, ഡോക്ടർ മാധവരപ്പു മഹേഷ് എം ബി ബി എസ് ഡി എൻ ബി എം എസ് ന്യൂറോ സർജറി ബ്രെയിൻ ആൻഡ് സ്പൈൻ സർജൻ, ഡോക്ടർ എൻ മാധുരി എം ബി ബി എസ് എം എസ് എം സി എച്ച് സർജിക്കൽ അങ്കോളജി എഫ് ഐ എം എ എസ് ക്യാൻസർ സർജൻ,
3: വിനായക മൾട്ടി സ്പെഷ്യാലിറ്റി హాస్పిటల్ జేపీ రోడ్ భీమవరం.
4: ప్రేమంటే ఇదేరా చిత్రం నుంచి మనసే ఎదురు తిరిగి పాట విన్నారు కదా. తర్వాత పాట ఈవివి సత్యనారాయణ దర్శకత్వంలో జగపతి బాబు రచన జంటగా నటించిన చిత్రం మావిడాకులు. 1998లో విడుదలైన ఈ చిత్రం నుంచి ఎస్పి బాలసుబ్రహ్మణ్యం చిత్రగానం చేసిన అమ్మంటే తెలుసుకో జన్మంతా కొలుచుకో పాట మీకోసం. రచన చంద్రబోస్, సంగీతం కోటి.